ഗുഡ് മോർണിംഗ്. അത് ജൂലൈ മാസ സന്തുതാ കോമത് അത് തീയണ സത്തുട്ട് സത്യ അന്തേക്കട്ട പ്രസിദ്ധമായി അപ്പൊ ആയത് വെടപടങ്ങറാൻ തീയണി തിങ്ങേ നിദാസ തെക്ക് ഏ ലവിച്ച നിവാടു തെക്ക് ആയത് പാറക് വെടപടങ്കാരന കൂടെ അപ്പിട്ട് ഭോമ പ്രബോധയങ് മേ സത്യേ വെടടിക്ക പട്ടങ്കാരന പുളുവ ഈ സത്യ ഇവരോനക്കോട്ട് മേ സത്യ ഇവർ കറ കന്നവാ കീല വെട ഗുഡാറിയാ കൊയാകെ ഒളിവെ തിയാകിനിന്നുവേ ഏ ഹെമ്മ വെടാക്മ ഇവറ കറകാരന ഹമ്പവിന് സുബ സതിയാക് വെണ്ണ കീല തമായി ദേദുരുമാവത്തെ വെരട്ടിക പട്ടങ്കാരന കൊടുമ അപ്പി പ്രാർത്ഥനാഹരണ് ഇതിൻ മേ പടങ്കന്നേ സത്തുട്ടു സിതിൻ ഫാമിലി വീട്ടിൻ അഹന വാട സുപുറുദു ദേദുരുമാവത് അതാത് ഇതിൻ സുപുറുദു വിദ്യാട്ടമ സത്തുട്ടിൻ അഹന അതറ് സിന്ധു വലട്ട വേട്ടകത്തു വേണ്ട പോളുവ ബിന്ദു അയ്യ കൈ കൈ ദൈ ഫണസ് പഹായി തിസ്തുനായി ഹേട്ടതുൻ മടത് വട ഒയാട്ട കട്ടപ്പാടം അപ്പൊ ഹോട്ട്ലൈൻ നമ്പർ ബിന്ദു ഐ ഹത്സി കൊലഹൈ അണുപഹായ് അണുപഹായ് അണുപഹ അപ്പൊ ഈ വാട്സ്ആപ്പ് നമ്പർ ഫേസ്ബുക്ക് ഫാൻ പേജ് മങ്ങത് പോസ്റ്റ് ഒക്കെ ദാനത്തി ലങ്കാവി കൂട ഗം നഗര തീയനവനേ ഏ ഗം നഗർ അത്രേ സമഹാര ഗം നഗർ തീയനോ ഏ തെൻവലുടെ നമ്മ വെട്ടില തീയന്നെ ഏ ഗമേ തീയന ഏ നഗര തീയന മുഖക്കറി ലസ്സന തെലക്കാൻ ഹേമ ലസ്സന തെൻ തീയന ലസ്സന ഗം ലങ്കാവി കൊച്ചറ തീയനോ എന്നാ പേ നെറ്റ് എഫ് എം ഫേസ്ബുക്ക് ഫാൻ പേജ് കൈ മന്ദാല തീയന പോസ്റ്റ് കട ഹലിംഗ വേണ്ട കാ ദവൽ ലെക്ക വെനകാന്ത് എതിരുമാവത്തെ ഒയാത്തേക്ക് മമ ഇന്നവ മമ ജനീ.

അപ്പൊ ഇവന്റെ മെസ്സ് ഏറ്റക്കാൻ മെസ്സ് എന്ത് വരുമ്പോ പിതാകനെ അമുനേത് ഒയാളവതാലയാണോ ദിതിങ് മങ്ങിയം സിന്ധു ഹന്ന് താങ്ക് യു മാ വഹകനി ഇന്നോട്ട്.